0: Wir sind beim vierten glorreichen Geheimnis, Jesus, der dich, o Jungfrau, in den Himmel aufgenommen hat. Jesus, danke, dass du uns deine Mutter als unsere Mutter geschenkt hast. Danke, dass sie schon in der Vollendung bei dir ist. Aber danke auch, dass sie uns ganz nahe bleibt als Mutter, dass sie uns in dieser Zeit sogar auf ganz besondere Weise nahe ist. Maria, wir bitten dich um deine mütterliche Vorsprache für jeden von uns in all unseren Anliegen. Wir vertrauen uns ganz dir an und wir wollen jetzt mit dir beten für die Anliegen der Kirche und der Welt, die du im Herzen trägst. Und ich ergänze und bitte Maria um ihren mütterlichen Schutz und Segen, heute ganz besonders für die Menschen in Wien, die beim Marsch fürs Leben auf die Straße gehen. Ich bin jetzt verbunden mit Rena aus Wien und eine ganz treue Mitbeterin. Sie wird Malayalam, das ist Südindisch, gell?
1: Ja, Südindisch, Kerala, ja.
0: Vorbeten. Und Sie haben sicherlich auch ein Gebetsanliegen, liebe Rena.
1: Ja, ich möchte dazu hinfügen, alle Suchtkranken, egal welche, Internet und so weiter, Drogen, Alkohol, ja.
0: Amen.
1: Alle Suchtkranken gebe ich dazu, ja. Vater unser in Malayalam. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
0: Unser tägliches Brot gib uns heute und vergib uns unsere Schuld, wie auch wir vergeben unseren Schuldigern. Und führe uns nicht in Versuchung, sondern erlöse uns von dem Bösen. Amen.
1: നന്മ നിറഞ്ഞ ഉറവനക്ക് സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തുതിക്കോ യുംഫ്രാവിൻ ദൻ ഹിമ്മൽ ഓഫ് കനോമൻ ഹാർട്ട്.
0: ഹൈലിഗ മറിയ മുത്തർ ഗോട്ടസ് ബിറ്റ് ഫ്യൂ ഉൻസ് സുന്ദർ യെറ്റ്സ്റ്റ് ഉണ്ട് ഇൻ ദ സ്റ്റുണ്ട് ഉൻസറസ് തോഡസ് ആമൻ.
1: നന്മ നിറഞ്ഞ ഉറവനക്ക് സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തുതിക്കോ യുംഫ്രാവിൻ ദൻ ഹിമ്മൽ ഓഫ് കനോമൻ ഹാർട്ട്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞ മറവനക്ക് സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തുതിക്കോ യുംഫ്രാവിൻ ദൻ ഹിമ്മൽ ഓഫ് കനോമൻ ഹാർട്ട്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞ മുറിവനക്ക് സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തുതിക്കോ യുംഫ്രാവിൻ ദൻ ഹിമ്മൽ ഓഫ് കനോമൻ ഹാർട്ട്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞ മുറിവനക്ക് സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തുതിക്കോ യുംഫ്രാവിൻ ദൻ ഹിമ്മൽ ഓഫ് കനോമൻ ഹാർട്ട്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞ മുറിവനക്ക് സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തുതിക്കോ യുംഫ്രാവിൻ ദൻ ഹിമ്മൽ ഓഫ് കനോമൻ ഹാർട്ട്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞ മുറിവനക്ക് സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തുതിക്കോ യുംഫ്രാവിൻ ദൻ ഹിമ്മൽ ഓഫ് കനോമൻ ഹാർട്ട്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞ മുറിവനക്ക് സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തുതിക്കോ യുംഫ്രാവിൻ ദൻ ഹിമ്മൽ ഓഫ് കനോമൻ ഹാർട്ട്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞ മുറിവനക്ക് സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തുതിക്കോ യുംഫ്രാവിൻ ദൻ ഹിമ്മൽ ഓഫ് കനോമൻ ഹാർട്ട്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞ മുറിവനക്ക് സൃഷ്ടി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശു സ്തുതിക്കോ യുംഫ്രാവിൻ ദൻ ഹിമ്മൽ ഓഫ് കനോമൻ ഹാർട്ട്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: Ehre sei dem പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
0: Wie im Anfang, so auch jetzt und alle Zeit und in Ewigkeit. Amen.
1: O mein Jesus, verzeih uns unsere Sünden, bewahre uns vor dem Feuer der Hölle. Führe alle Seelen in den Himmel, besonders jene, die deine Barmherzigkeit am meisten bedürfen. Amen.